0: ഞെടി കോവിഡ് 19 ടാബ്ലറ്റ് പൊളിച്ചുള്ളാണ് ബ്രോ. ഞെട് വളവളം പിടിമണ്ടല്ലാണ് നെല്ലിയോൾ കോവിഡ് ബ്രോ. പുതു മഞ്ഞിനെ മേമി കോവിഡ് വേണ്ടോ കരണി വളം പിടിങ്ങി ആണ് ബ്രോ. ഞാപജോൾ ടാബ്ലറ്റ് വേണ്ടോ മഞ്ഞിനെ ആൽക്കുമൻ യുങ്കുമുണ്ട് ഞങ്ങളെ കാണാൻ പുൽക മേമി വേണ്ട ഞാൻ പീൻ മേമി ചെല്ലിട്ട് പുറുക പുറുക പണഞ്ഞ് പണഞ്ഞ് യാപ്പീൻ ഓണലഞ്ഞ് ഞാനൊരു കോവിഡ് നീട്ടിൽ ഞാൻ ഞങ്ങൾ പലങ്ങളെ ടാബ്ലറ്റ് ടാബ്ലറ്റ് മണ്ട ഊലു കുജു കാണാൻ മേമി ചേരെ ഏണ്ടേ പുൽകാവിടും മേമി ഞങ്ങൾ ചെറങ്ങൂരുള്ള മണ്ട യോങ്കു ഞാനൊരു ടാബ്ലറ്റ് ടാബ്ലറ്റ് ഞാനൊരു മൺ കാങ്കു നൽകുള്ള മൺ പടൽ ഊലു ഞങ്ങൾ നൽകു മൺ ആപ്പിട്ട് ഊറാങ്ങ പുതു ഞാനൊരു കരണങ്ങി ഒളഞ്ഞ് കട കോവിഡ് നീട്ടിൽ ഞങ്ങൾ ലണഞ്ഞ് പിടിപ്പിഞ്ഞ പുതു ഞായിട മൺ വേണ്ടല്ല ടാബ്ലറ്റ് മഞ്ഞിനിട നൽകു പുതു മഞ്ഞാൻകു ക്ലിനിക് കട ചില ഞാകും മണ്ണേ ചലങ്ങുറു ഞെഴു വണ്ടുള്ളു മങ്ങൊളിച്ചുള്ളോ മിഞ്ഞിട്ട് ടാബ്ലറ്റ് പുതു മങ്ങൊളി ഞാക്കു ഞങ്ങൾ കോവിച്ചിട്ട് ഞങ്ങൾ മങ്ങൊളു ഞാകു ചേരി ചെയ്ര പുതു മൺ മടലഞ്ഞ് പടലു നിമ്മൻ അങ്ങനെ വാങ്ങി ഇപ്പോ മിഞ്ഞിട്ട് കട 1-800-020-080 മിഞ്ഞിട്ട് വണ്ടുള്ളു പീൻ വണ്ടുള്ളു മങ്ങൊളിച്ചുള്ളോ ചെലാജങ്ക മെരിജിൻ കാണുപുറു ടാബ്ലറ്റ് വാളി പീൻ വണ്ടിച്ച മണിൻ വണ്ടിച്ച യാപ വണ്ടി ഉലു ഉലു മണ്ടുഞ്ഞ മടോ മൂറാങ്ങ മിമ്മി ചുലാലഞ്ഞ് ബൽ പുൽക വാളി
1: I hope you enjoyed tonight's scripture show with myself, Brad Shadforth, here on 6DBY 97.9 FM from 7 to 8 p.m. every Monday night. I hope tonight's lessons were a berakah and a blessing to you. Catch you next week, Monday. Have a good night.
2: Want stories straight from community, culture, language, music, and more, all in one place?
3: Meet ICTV Play, the free on-demand streaming service from Indigenous Community Television.
2: Watch news, cooking, music, language programs, cultural shows, and heaps more videos made by Mob for Mob, anytime, anywhere.
3: On your phone, your tablet, or your computer, ICTV Play brings our stories to life and keeps us connected, no matter where we are.
2: Download the app today from your favourite app store or jump online at ICTV.com.au.